0: ശൈലി വിഹരദൈവം. പർവ്വതമുളി എന്തു ഉന്നതമേന സ്ഥായി എന്തു ഉത്തേജമേന ഭാവമുലത്തോ ഉറൂരത്തോ ലോകത്തു വിഹരിച്ചേട്ടുവിന്റെ ദൈവമേ.
1: ഇറ്റ് ഈസ് ഗോഡ് ഹൂ റിസൈഡ്സ് ആൻഡ് റിജോയ്സസ് ഇൻ ഓൾ ദ മൗണ്ടൻസ് ആൻഡ് ഹൈലി എലിവേറ്റഡ് പ്ലേസസ് വിത്ത് നോബിൾ ഐഡിയാസ് ആൻഡ് ലോഫ്റ്റി ഐഡിയൽസ്.
0: ദൈവം അടവല എന്തു പ്രശാന്തമേന വാതാവരണമുലന്തു ദിവ്യമേനട്വന്റി യൊക്ക വിനുഭൂതലു എന്തു ചല്ലനി ഗാലുല എന്തു പില്ലനി വായുവിനൊന്തു വിഹരിച്ചേട്വന്റി ദി ദൈവം.
1: That which resides and again enjoys in the forest, in all peaceful environment, in all divine places, in the cool breeze and everywhere, it is again God alone.
0: Prati gramam nendu manava tejasuto divyamaina prakashamuto manavattumuto anyonyatamainatunti yokka anukulatto ദിവ്യമായിട്ടുണ്ട് വാതാവരണം ഗടിപ്പേട്ടുവന്റെ വാടു ദൈവമേ.
1: ഇറ്റ് ഈസ് ഗോഡ് ഹൂ പ്രൊവൈഡ്സ് എ സേക്രഡ് അറ്റ്മോസ്ഫിയർ, എൻ അറ്റ്മോസ്ഫിയർ ഫുൾ ഓഫ് കോഓപ്പറേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഇൻ എവറി വില്ലേജ് ആൻഡ് ഇൻ ഓൾ റൗണ്ട് ദ വില്ലേജസ്.
0: പട്ടണമുല എന്തു അന്തചന്തമുലത്തോ അനുകൂല വാതാവരണത്തോ ദിവ്യാനുഭൂതിലത്തോ മാനവലനു വികസിപ്പചേസി പ്രകടിപ്പചേസി ദിവ്യമായിട്ടുണ്ട് യൊക്ക തത്വാന്നി വെദജല്ലേട്ടുവന്റെ വാടു ദൈവമേ.
1: ഇറ്റ് ഈസ് ഗോഡ് അഗൈൻ ഹൂ മേക്സ് ഓൾ ദ ബ്യൂട്ടി ദ ചാം ആൻഡ് ഓൾ ദ ഫെസിലിറ്റീസ് ഓൾ ദ സ്പ്ലെൻഡറസ് ലസ്റ്റർ വിച്ച് ഇസ് അവൈലബിൾ ഇൻ ദ സിറ്റീസ് ആൻഡ് മേക്സ് പീപ്പിൾ എൻജോയ് ഫുൾ ഓഫ് ബ്ലിസ് ഫുൾ ഓഫ് അഗൈൻ ലോഫ്റ്റി ഐഡിയൽസ് ആൻഡ് പ്ലെഷേഴ്സ്.
0: കർണാടക ദേശമനന്ദു മല്ലമ്മ അനേട്ടുവന്റെ ആമെ చక్కగా దైవాన్ని దివ్య స్వరూపమైనటువంటి సర్వంతర్యామి తత్వాన్ని ప్రకటింపచేసింది.
1: మల్లమ్మ ఇన్ ద ల్యాండ్ ఆఫ్ కర్ణాటక డిక్లర్డ్ అండ్ షోడ్ గాడ్ ఇన్ వేరియస్ వేస్ ఆఫ్